പാർമല മുഖശുദ്ധി അഗ്നക്കരോ ചണ്ടാൽ രസ ആസ്വലാണ ഏ കർമ്മ മേരേ കർത്താർ ബാബാ ബോലിഗേ പദ ഹോയ ഊത്തമ സേ ദര ഊത്തമ കഹിയേ നീജ കർമ്മ ഭയ രോയ രഹാവ് രസ സോയനാ രസരൂപാ കാമണ രസ പരമല കീ വാസ രസ ഘോടേ രസേ ജാ മന്ദർ രസ മീഠാ രസ മാസ ഏത്തേ രസ ശരീര കേ കൈ കട നാമ നിവാസ ജിത ബോലേ പദ പായിയേ തോ ബോലിയാ പ്രമാണ ഫിക്കാ ബോല വിഗുച്ചണ